ജാച്ഛ കിന്നർ മച്ഛ മാനസ് മുരഗ ഉരഗ അപാര നേത് നേത് പുകാരഹി ശിവ സാക്ര ആമുഖ ചാര സർവ സപദ പതാര കേ തര ജാപഹി।